0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. യുദ്ധത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന വിഭവങ്ങളും സമ്പത്തും വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി വിനിയോഗിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. സെപ്റ്റംബർ 1 തീയതി ആചരിക്കപ്പെടുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനയുടെ ആഗോള ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ തന്റെ സന്ദേശത്തിൽ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇടയിലും അതുവഴി പ്രകൃതിയിലും ഉത്തരവാദിത്വപരമായ രീതിയിൽ ഇടപെടാനും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. യുദ്ധം പരിസ്ഥിതിക്കും ഗുരുതരമായ നാശമുണ്ടാക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, ജലവും വായുവും മലിനമാകുന്നതോടെ ഭക്ഷ്യസുരക്ഷ തകരുകയും ദാരിദ്ര്യവും അസമത്വവും സാമൂഹിക സംഘർഷങ്ങളും വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കൂട്ടിച്ചേർത്തു. സമാധാനപരമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കൊപ്പം ഹൃദയങ്ങളുടെ നവീകരണവും ആവശ്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്റ്റാലിനിസത്തിന്റെയും നാസിസത്തിന്റെയും ഇരകളായിത്തീർന്നവരെ അനുസ്മരിക്കാനുള്ള യൂറോപ്യൻ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂട മതപീഡനത്തിന്റെ രക്തസാക്ഷി ഫാദർ വ്ളാദിസ്ലാവ് ഫിൻഡിഷിനെ അനുസ്മരിച്ച് ലിയോ 14 പാപ്പ ഓഗസ്റ്റ് 19 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ പോളിഷ് ഭാഷക്കാരായ വിശ്വാസികളെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ഫാദർ ഫിൻഡിഷിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. തിന്മയെ നന്മ കൊണ്ടു പരാജയപ്പെടുത്തിയും ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെയുമാണ് സ്നേഹസംസ്കാരം വളർത്തിയെടുക്കാനാകുന്നതെന്നാണ് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി ഫാദർ ഫിൻഡിഷിന്റെ ഓർമ്മകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. എല്ലാ വർഷവും ഓഗസ്റ്റ് 24 സ്റ്റാലിനിസത്തിന്റെയും നാസിസത്തിന്റെയും ഇരകളെ യൂറോപ്പ് പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. ദൈവപരിപാലനയിൽ ആശ്രയിച്ചും പ്രതീക്ഷ കൈവിടാതെയുമാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഭൂകമ്പം നാശം വിതച്ച ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ നിന്ന് റൂത്തെങ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് സിപ്രിയാനൂസ് ഹൊർമാത്. ഈ കനത്ത ഭൂകമ്പമുണ്ടാക്കിയ നാശനഷ്ടങ്ങളും സഭ നടത്തിവരുന്ന പുനർനിർമ്മാണ സഹായപ്രവർത്തനങ്ങളും സംബന്ധിച്ച് ഫീദസ് ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 15 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 213 പേർക്ക് പരിക്കേറ്റതായുമുള്ള ഔദ്യോഗിക കണക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഈ വലിയ വേദനയിലും ഒരുമിച്ചു നിൽക്കാനും കൈപിടിച്ചുയർത്താനുമാണ് പ്രാദേശിക കത്തോലിക്കാ സഭയും കാരിത്താ സംഘടനയും പരിശ്രമിക്കുന്നതെന്ന് ബിഷപ്പ് ഹൊർമാത്തിന്റെ വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഫീദസ് റിപ്പോർട്ട് ചെയ്തു. രൂപതയിലെ ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ടെന്റുകൾ, ഭക്ഷണം, ചികിത്സാ സഹായം, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ എന്നിവ കാരിത്താ സംഘടനയുടെ കീഴിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ബിഷപ്പ് ഹൊർമാത് അറിയിച്ചു. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച കൊളംബിയയിലുണ്ടായ കനത്ത ഭൂകമ്പത്തെ തുടർന്ന് മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടുപോയ കുഞ്ഞുങ്ങൾ മനുഷ്യക്കടത്തു സംഘങ്ങളുടെ ഇരകളാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ചെസ്വി മാനവിക സംഘടന. കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കവേ ഈ തെക്കൻ അമേരിക്കൻ രാജ്യത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡയറക്ടർ ജനറൽ സ്റ്റേഫനോ പിസ്സിയാലിയാണ് ഇത് വ്യക്തമാക്കിയത്. സായുധ സംഘങ്ങളും ക്രിമിനൽ സംഘടനകളും കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 300 പേർ മരണമടയുകയും 4,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പശ്ചിമാഫ്രിക്കയിലെ ഗിനിബിസൌവിൽ മങ്കിപോക്സ് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ രോഗബാധിതരെന്നു കരുതുന്നവരിൽ പകുതിയും 15 താഴെയുള്ള കുട്ടികളാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് നിലവിൽ 46 പേരിലാണ് രോഗബാധ സംശയിക്കുന്നതെന്നും ഇവരിൽ 23 പേരും കുട്ടികളാണെന്നും അറിയിച്ച ശിശുക്ഷേമനിധി 16 കുട്ടികൾ 4 താഴെയുള്ളവരാണെന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. ഇതാദ്യമായാണ് രാജ്യത്ത് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് യുണിസെഫ് പ്രതിനിധി സാന്ദ്രെ മർട്ടിൻസ് അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ 4 രാജ്യത്ത് എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ 17 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 7 രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് മാസം 15 തീയതി ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 ഭാഗം കേൾക്കാം.

കത്തോലിക്ക സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി, പരിശുദ്ധ റോമാസഭയിലെ അഭിവന്ദ്യ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന പേര് തനിക്കായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൂടി നിന്ന നിരവധി ആളുകളുടെ ചിന്തകൾ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നിരിക്കും. അത് മറ്റാരുമല്ല ലിയോ 13-ാമൻ പാപ്പായും അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനവുമാണ്. 1891 മെയ് മാസം 15-ാം തീയതിയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്കിപ്പുറം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ 14-ാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ 13-ാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11-ാം പിയൂസ് പാപ്പായുടെ ക്വദ്രജേസിമൂസ് ആന്നോ, ജോൺ 23-ാമൻ പാപ്പായുടെ മാത്തർ എത്ത് മജീസ്ത്ര പാച്ചെം ഇൻ തേറിസ്, 2-ാം വത്തിക്കാൻ സുനഗദോസിന്റെ ഗൗദിയം എത്ത് സ്പേസ്, പോൾ 6-ാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രോഗ്രേസിയോ, ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ലബോരം എക്സർച്ചൻസ്, സോളിച്ചിത്തൂതോ റെയ് സോച്ചാലിസ്, ചെന്തേസിമൂസ് ആന്നോസ്, ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ കാരിതാസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച
എന്നിവയെ ഈ ചാക്രികലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ 13-ാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം സുമിത്, സണ്ണി, അന്ന, മാത്യു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. യുദ്ധത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന വിഭവങ്ങളും സമ്പത്തും വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി വിനിയോഗിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. സെപ്റ്റംബർ 1 ആചരിക്കപ്പെടുന്ന സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനയുടെ ആഗോള ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയ തന്റെ സന്ദേശത്തിൽ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇടയിലും അതുവഴി പ്രകൃതിയിലും ഉത്തരവാദിത്വപരമായ രീതിയിൽ ഇടപെടാനും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. യുദ്ധം പരിസ്ഥിതിക്കും ഗുരുതരമായ നാശമുണ്ടാക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, ജലവും വായുവും മലിനമാകുന്നതോടെ ഭക്ഷ്യസുരക്ഷ തകരുകയും ദാരിദ്ര്യവും അസമത്വവും സാമൂഹിക സംഘർഷങ്ങളും വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കൂട്ടിച്ചേർത്തു. സമാധാനപരമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കൊപ്പം ഹൃദയങ്ങളുടെ നവീകരണവും ആവശ്യമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. സ്റ്റാലിനിസത്തിന്റെയും നാസിസത്തിന്റെയും ഇരകളായിത്തീർന്നവരെ അനുസ്മരിക്കാനുള്ള യൂറോപ്യൻ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂട മതപീഡനത്തിന്റെ രക്തസാക്ഷി ഫാദർ വ്ളാദിസ്ലാവ് ഫിൻഡിഷിനെ അനുസ്മരിച്ച് ലിയോ 14 പാപ്പ ഓഗസ്റ്റ് 19 ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ പോളിഷ് ഭാഷക്കാരായ വിശ്വാസികളെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്തു സംസാരിക്കവെയാണ് ഫാദർ ഫിൻഡിഷിനെക്കുറിച്ച് പരിശുദ്ധ പിതാവ് അനുസ്മരിച്ചത്. തിന്മയെ നന്മ കൊണ്ട് പരാജയപ്പെടുത്തിയും ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെയുമാണ് സ്നേഹസംസ്കാരം വളർത്തിയെടുക്കാനാകുന്നതെന്നാണ് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി ഫാദർ ഫിൻഡിഷിന്റെ ഓർമ്മകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. എല്ലാ വർഷവും ഓഗസ്റ്റ് 24 സ്റ്റാലിനിസത്തിന്റെയും നാസിസത്തിന്റെയും ഇരകളെ യൂറോപ്പ് പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. ദൈവപരിപാലനയിൽ ആശ്രയിച്ചും പ്രതീക്ഷ കൈവിടാതെയുമാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഭൂകമ്പം നാശം വിതച്ച ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ നിന്ന് റൂത്തെങ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് സിപ്രിയാനൂസ് ഹോർമാത്. ഈ കനത്ത ഭൂകമ്പമുണ്ടാക്കിയ നാശനഷ്ടങ്ങളും സഭ നടത്തിവരുന്ന പുനർനിർമ്മാണ സഹായപ്രവർത്തനങ്ങളും സംബന്ധിച്ച് ഫീദസ് ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 15 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂമികുലുക്കത്തിൽ 68 പേരെങ്കിലും മരണമടഞ്ഞതായും 213 പേർക്ക് പരിക്കേറ്റതായുമുള്ള ഔദ്യോഗിക കണക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഈ വലിയ വേദനയിലും ഒരുമിച്ചു നിൽക്കാനും കൈപിടിച്ചുയർത്താനുമാണ് പ്രാദേശിക കത്തോലിക്കാ സഭയും കാരിത്താ സംഘടനയും പരിശ്രമിക്കുന്നതെന്ന് ബിഷപ്പ് ഹൊർമാത്തിന്റെ വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഫീദസ് റിപ്പോർട്ട് ചെയ്തു. രൂപതയിലെ ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ടെന്റുകൾ, ഭക്ഷണം, ചികിത്സാ സഹായം, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ എന്നിവ കാരിത്താ സംഘടനയുടെ കീഴിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ബിഷപ്പ് ഹോർമാത് അറിയിച്ചു. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച കൊളംബിയയിലുണ്ടായ കനത്ത ഭൂകമ്പത്തെ തുടർന്ന് മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ടുപോയ കുഞ്ഞുങ്ങൾ മനുഷ്യക്കടത്തു സംഘങ്ങളുടെ ഇരകളാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ചെസ്വി മാനവിക സംഘടന. കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കവെ ഈ തെക്കൻ അമേരിക്കൻ രാജ്യത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡയറക്ടർ ജനറൽ സ്റ്റേഫനോ പിസ്സിയാലിയാണ് ഇത് വ്യക്തമാക്കിയത്. സായുധ സംഘങ്ങളും ക്രിമിനൽ സംഘടനകളും കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 300 പേർ മരണമടയുകയും 4,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പശ്ചിമാഫ്രിക്കയിലെ ഗിനിബിസൌവിൽ മങ്കിപോക്സ് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ രോഗബാധിതരെന്നു കരുതുന്നവരിൽ പകുതിയും 15 താഴെയുള്ള കുട്ടികളാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് നിലവിൽ 46 പേരിലാണ് രോഗബാധ സംശയിക്കുന്നതെന്നും ഇവരിൽ 23 പേരും കുട്ടികളാണെന്നും അറിയിച്ച ശിശുക്ഷേമനിധി 16 കുട്ടികൾ 4 താഴെയുള്ളവരാണെന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. ഇതാദ്യമായാണ് രാജ്യത്ത് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് യുണിസെഫ് പ്രതിനിധി സാന്ദ്രെ മർട്ടിൻസ് അറിയിച്ചു. കഴിഞ്ഞ ജൂലൈ 4 രാജ്യത്ത് എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 17 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 7 രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ 1891 മെയ് മാസം 15 തീയതി ലിയോ 13 പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ അപഗ്രഥനം 1 ഭാഗം കേൾക്കാം.

കത്തോലിക്കാ സഭയുടെ 267-ാമത് പരമാധ്യക്ഷനായി അമേരിക്കൻ വംശജനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ കർദിനാൾമാരുടെ കോൺക്ലേവ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ തിരഞ്ഞെടുത്തപ്പോൾ ആകാംക്ഷയോടെ വിശ്വാസികൾ കാത്തിരുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഏതു പേര് സ്വീകരിക്കും എന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സന്തോഷവാർത്ത ലോകത്തെ അറിയിച്ച കർദിനാൾ ഡൊമിനിക് മംബെർത്തി പരിശുദ്ധ റോമാസഭയിലെ അഭിവന്ദ്യ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ലിയോ 14-ാമൻ എന്ന പേര് തനിക്കായി തിരഞ്ഞെടുത്തു എന്നു പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൂടി നിന്ന നിരവധി ആളുകളുടെ ചിന്തകൾ മറ്റൊരാളിലേക്ക് കടന്നു ചെന്നിരിക്കും. അത് മറ്റാരുമല്ല ലിയോ 13-ാമൻ പാപ്പായും അദ്ദേഹത്തിന്റെ ചരിത്രപ്രസിദ്ധമായ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനവുമാണ്. 1891 മെയ് മാസം 15-ാം തീയതിയാണ് റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. 134 വർഷങ്ങൾക്കിപ്പുറം ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ലിയോ 14-ാമൻ എന്നുള്ളത് ഏറെ പ്രാധാന്യം പ്രദാനം ചെയ്യുന്നു. സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ നൽകിയ ഒരു രേഖ കൂടിയാണിത്. തൊഴിൽ, ശമ്പളം, സ്വകാര്യ സ്വത്തുക്കൾ, പുതിയ പ്രത്യയ ശാസ്ത്രങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കുടുംബങ്ങളുടെ അവകാശങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ലിയോ 13-ാമൻ പാപ്പ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നീതി ഉറപ്പാക്കുവാൻ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെ എടുത്തുകാണിച്ചു. ലിയോ 13-ാമൻ പാപ്പ തുടക്കം കുറിച്ച ഈ വിപ്ലവാത്മകമായ ആശയങ്ങളെ തുടർന്നും സഭയെ നയിച്ച വിവിധ പരിശുദ്ധ പിതാക്കന്മാർ പിന്താങ്ങിയിട്ടുണ്ട്. 11-ാം പിയോസ് പാപ്പായുടെ ക്വദ്രജേസിമോസ് ആന്നോ, ജോൺ 23-ാമൻ പാപ്പായുടെ മാത്തർ എത്തു മജിസ്ത്ര പാച്ചം ഇൻ തേറിസ്, 2-ാം വത്തിക്കാൻ സുനഗദോസിന്റെ ഗൗദിയം എത് സ്പേസ്, പോൾ 6-ാമൻ പാപ്പായുടെ പോപ്പുലോരും പ്രൊഗ്രേസിയോ, ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ ലബോരം എക്സർച്ചൻസ്, സോളിച്ചിത്തൂതോ റെയ് സോച്ചാലിസ് ചെന്തേസിമൂസ് ആന്യൂസ്, ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ കാരിതാസ് ഇൻ വെരിതാത്തെ, ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി എന്നിവ ഇവയുടെ ഉദാഹരണങ്ങളാണ്. റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം വ്യാവസായിക വിപ്ലവത്തോടെ സംഭവിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികളെയും സാമൂഹിക മാറ്റങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് ഭാവിയിൽ ഉടലെടുത്തേക്കാവുന്ന മാറ്റങ്ങളെ മുൻകൂട്ടിക്കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആദ്യ ചരിത്ര സന്ദർഭം എന്നു പറയുന്നത് വ്യാവസായിക വിപ്ലവം തന്നെയാണ്. ഫാക്ടറികൾ, നഗരവൽക്കരണം എന്നിവ അഭൂതപൂർവമായ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നപ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് പാവപ്പെട്ട തൊഴിലാളികൾക്കായിരുന്നു. ഏറെ കഠിനമായ ജോലികൾ, നീണ്ട തൊഴിൽ മണിക്കൂറുകൾ, കുറഞ്ഞ വേതനം, അസ്ഥിരമായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. മനുഷ്യന്റെ വിലാപം ഒരുപക്ഷേ യന്ത്രങ്ങളുടെ ആക്രോശങ്ങളിൽ മുങ്ങിപ്പോയതിനാൽ ആർക്കും അവരെ കേൾക്കുവാൻ പോലും സാധിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ 13-ാമൻ പാപ്പ സഭയുടെ സാമൂഹിക ബോധത്തെ ഉണർത്തും വണ്ണം ഈ ചാക്രിക ലേഖനം രചിക്കുന്നത്. മറ്റൊരു ചരിത്ര പശ്ചാത്തലം സോഷ്യലിസത്തിന്റെ ഉദയമാണ്. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ മുതലാളിത്തത്തിന് ബദൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ അവയിൽ അതിന്റെ കൂടെ നിരീശ്വരവാദ ദർശനത്തെയും സ്വകാര്യ സ്വത്തിനോടുള്ള നിരാകരണത്തെയും പ്രോത്സാഹിപ്പിക്കുവാനും അവർ ശ്രമിച്ചു. പാവങ്ങളായ തൊഴിലാളികൾ ഈ ആശയങ്ങളുടെ പിന്നാലെ പോയപ്പോൾ പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിശ്വാസവും ജീവിതത്തിന്റെ അർത്ഥവുമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വാസം നിലനിർത്തിക്കൊണ്ടും സ്വകാര്യ സ്വത്തിനെ നിരാകരിക്കാതെയും എപ്രകാരം അന്തസ്സോടെ തൊഴിലിടങ്ങളിൽ ആയിരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. വിവിധങ്ങളായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ചാക്രിക ലേഖനത്തിന്റെ രചനയ്ക്ക് പശ്ചാത്തലമായി. അവയിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് സാമൂഹിക നീതിയുടെ ഉന്മൂലനം, തൊഴിലാളികളുടെ അവകാശ ലംഘനങ്ങൾ, മനുഷ്യ അന്തസ്സിനെ ഹനിക്കുന്ന ശൈലികൾ, പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയാണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തത്തിന്റെ പ്രതിഫലനമാണ് ഈ ചാക്രിക ലേഖനം. ദ്രുതഗതിയിലുള്ള വ്യാവസായിക സാങ്കേതിക വികസനം, തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം, വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യത്തിനിടയിലും ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെ അതിരുകടന്ന കേന്ദ്രീകരണം, തൊഴിലാളികളുടെ കൂട്ടായ അവബോധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ചില തലങ്ങളിൽ ഉണ്ടായ ധാർമ്മിക തകർച്ച
എന്നിവയെ ഈ ചാക്രികലേഖനം അഭിസംബോധന ചെയ്യുന്നു. ആധുനിക ഘട്ടത്തിൽ സാമൂഹിക ചാക്രിക ലേഖനങ്ങളുടെ പാരമ്പര്യം ആരംഭിക്കുന്നത് റേരും നൊവാരും പ്രസിദ്ധീകരിക്കുന്നതിലൂടെയാണ്. എന്നാൽ ഈ തുടക്കം പിന്നീട് സാമ്പത്തികവും സാമൂഹികവുമായ ചിന്തയുടെ ഒരു നാഴികക്കല്ലായി മാറി എന്നുള്ളത് സത്യം. ഒരു വശത്ത് രണ്ടാം വ്യാവസായിക വിപ്ലവത്തിന് തയ്യാറെടുക്കുകയും മറുവശത്ത് മാർക്സിസ്റ്റ് ചിന്ത പ്രചരിക്കുകയും ചെയ്ത ഒരു ചരിത്ര കാലഘട്ടത്തിൽ തൊഴിലാളികളെ വെറും വസ്തുക്കളായി മാത്രം കരുതുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ലിയോ 13-ാമൻ പാപ്പ ശക്തമായ ഭാഷയിൽ പാവപ്പെട്ടവരുടെ ശബ്ദമായി മാറുന്നു. തൊഴിലിന്റെ ലോകം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുമ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഈ ലേഖനം അടിവരയിടുമ്പോൾ ഈ രേഖയുടെ വർത്തമാനകാല പ്രാധാന്യം ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വികാരങ്ങളെ പ്രത്യേകമായി ഉണർത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ എന്നും സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ. എന്നാൽ ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നത് ദരിദ്രരായ ആളുകൾക്കിടയിൽ സമ്പന്നരോടുള്ള വിദ്വേഷം ഇളക്കിവിടുകയും വ്യക്തിപരമായ സമ്പത്ത് നിരാകരിച്ചുകൊണ്ട് എല്ലാം പൊതുസ്വത്താക്കി മാറ്റുവാനുള്ള പരിശ്രമങ്ങൾ മുൻനിർത്തുകയും ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന സത്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നാൽ ഈ രീതിയിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. അതിനാൽ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിലൂടെ യഥാർത്ഥവും പൂർണ്ണവുമായ അവകാശം നേടിയെടുക്കുവാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സ്വയ അവബോധത്തിന്റെയും ആത്മാവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ബുദ്ധിയുടെയും വൈഭവത്തിന്റെയും വിവേചനശക്തിയുടെയും മഹത്തായ പദവിയിൽ ചരിക്കുവാൻ സോഷ്യലിസം മനുഷ്യനെ അനുവദിക്കുന്നില്ല. അതിനാൽ സ്വകാര്യ സ്വത്ത് മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും അതിൽ അവൻ സ്വയം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും മറ്റുള്ളവരുമായി ചേർന്ന് സമൂഹ നിർമ്മിതിയിൽ ഭാഗഭാക്കാകേണ്ടതിന്റെ ആവശ്യകത ലിയോ 13-ാമൻ പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ അടിവരയിടുന്നു. അതിനാൽ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്നാണ് പാപ്പ പറഞ്ഞുവെക്കുന്നത്. നിത്യ നിയമത്തിലും ദൈവത്തിന്റെ സാർവത്രിക കരുതലിനും കീഴിലുള്ള മനുഷ്യൻ സ്വയം കരുതലിനായി സ്വത്ത് കൈവശം വയ്ക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ഉപയോഗത്തിനും ആസ്വാദനത്തിനുമായി ദൈവം ഭൂമിയെ നൽകിയെന്ന വസ്തുത ഒരു തരത്തിലും സ്വകാര്യ സ്വത്തിന്റെ അവകാശത്തെ എതിർക്കുന്നില്ല. കാരണം അവൻ ആ സമ്മാനം എല്ലാവർക്കും നൽകിയത് ഓരോരുത്തർക്കും അവരുടേതായ വൈഭവത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് യോജിച്ച വിധം പ്രയോജനം ഉളവാക്കുന്നതിനു വേണ്ടിയാണ്. ഇവിടെ മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിച്ചിരിക്കുന്നു. മനുഷ്യ ജീവന്റെ ഈ വലിയ മഹനീയത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 13-ാമൻ പാപ്പ ഈ ആശയം ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം സുമിത് സണ്ണി, അന്ന മാത്യു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിക്ക് എതിരായുള്ള ഒന്നാകരുതെന്നും അത് മാനവികതയുടെ ശുശ്രൂഷയ്ക്കുള്ളതായിരിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ. മനുഷ്യാന്തസ്സും നിർമ്മിത ബുദ്ധിയും വെല്ലുവിളികൾ സാധ്യതകൾ നിയന്ത്രണം എന്ന വിഷയത്തിൽ നടന്ന നിയമനിർമ്മാണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കത്തോലിക്കാ ശൃംഖലയുടെ 17-ാമത് സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് നിർമ്മിത ബുദ്ധിയുൾപ്പെടെ സാങ്കേതിക വിദ്യയിലുള്ള മാനവികതയുടെ വളർച്ചയിലും വികസനത്തിലും ഉപയോഗത്തിലുമുണ്ടാകേണ്ട കരുതലിനെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളിലെ വളർച്ച വലിയ സാധ്യതകളാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും അതിനൊപ്പം ധാർമ്മികമായ നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ടെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. വിവാഹത്തെയും കുടുംബത്തെയും ശക്തിപ്പെടുത്തുന്ന നയങ്ങൾ രൂപീകരിക്കാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ലെബനനിലുൾപ്പെടെ നീതിപൂർവവും നിലനിൽക്കുന്നതുമായ സമാധാനം സാധ്യമാക്കാൻ അമേരിക്കയും ഇസ്രായേലും ലെബനനും ഒപ്പിട്ട ത്രിരാഷ്ട്ര കരാർ ഉപകരിക്കട്ടെയെന്ന് ആശംസിച്ചും എന്നാൽ അതിന്റെ നടപ്പാക്കലിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആശങ്കയറിയിച്ചും പരിശുദ്ധ സിംഹാസനം. ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔന് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചത് സംബന്ധിച്ച് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലാണ് വത്തിക്കാൻ ഇങ്ങനെ എഴുതിയത്. ലെബനനിലുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനം കൊണ്ടുവരുന്നതിന് ഈ കരാർ നടപ്പാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പരിശുദ്ധ സിംഹാസനം തങ്ങളുടെ പിന്തുണ ഉറപ്പു നൽകിയതായും പത്രക്കുറിപ്പ് വ്യക്തമാക്കി. കർദിനാൾ പിയത്രോ പരോളിൻ, ആർച്ച് ബിഷപ്പ് ഗാല്ലഗർ എന്നിവരുമായും ലെബനൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. സംസ്കാരങ്ങൾക്കും ജനതകൾക്കുമിടയിൽ പരസ്പര ബന്ധങ്ങളുടെ പാലങ്ങൾ പണിയാനും മറ്റുള്ളവരോടുള്ള സ്വീകാര്യതയിൽ വളരാനും വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യവും സമാധാനവും പ്രോത്സാഹിപ്പിക്കാനും കായികരംഗത്തിന് സാധിക്കട്ടെയെന്ന് ലിയോ 14-ാമൻ പാപ്പ. ഇറ്റലിയിലെ താരന്തോ നഗരത്തിൽ നടക്കുന്ന 20-ാമത് മെഡിറ്ററേനിയൻ കായികമേളയുടെ അവസരത്തിൽ താരന്തോ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ചീറോ മിനിയേറോയ്ക്ക് അയച്ച ഒരു ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് കായികരംഗത്തിന് മാനവരാശിക്കു നൽകാൻ കഴിയുന്ന മൂല്യങ്ങളിലേക്ക് പാപ്പ വിരൽ ചൂണ്ടിയത്. മെഡിറ്ററേനിയൻ പ്രദേശത്തുനിന്നുള്ള 26 രാജ്യങ്ങളിലെ കായിക താരങ്ങളാണ് കഴിഞ്ഞ ദിവസം താരന്തോയിൽ ആരംഭിച്ച മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതിൽ വത്തിക്കാനെ പ്രതിനിധീകരിച്ചുള്ള ഒരു ചെറുസംഘവും പങ്കെടുക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ സംസ്കാരം വളർത്താനും യുവാക്കളെ നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനും ലിയോ 14-ാമൻ പാപ്പയുടെ റിമിനി സന്ദർശനം സഹായകരമാകുമെന്ന് റിമിനി രൂപതാധ്യക്ഷൻ ബിഷപ്പ് നിക്കോളോ അൻസേൽമി. ഇറ്റലിയുടെ അതിർത്തിക്കുള്ളിലെ സ്വതന്ത്ര രാജ്യമായ സാൻ മരീനോ സന്ദർശിക്കുന്നതിനും റിമിനി രൂപതയിലേതുൾപ്പെടെയുള്ള വിശ്വാസി സമൂഹത്തെ കണ്ടുമുട്ടുന്നതിനും അതോടൊപ്പം അവിടെ ഓഗസ്റ്റ് 21 മുതൽ 26 വരെ തീയതികളിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുമായാണ് പാപ്പ ഓഗസ്റ്റ് 22 ശനിയാഴ്ച നഗരത്തിലെത്തുക. 1982 ഓഗസ്റ്റ് 29-ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ റിമിനി സന്ദർശിച്ച ശേഷം 44 വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു പാപ്പ തങ്ങൾക്കിടയിലേക്കെത്തുന്നതെന്ന് ബിഷപ്പ് അൻസേൽമി ഓർമ്മിപ്പിച്ചു. റിമിനിയിലെ യുവാക്കൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും സന്ദർശകർക്കുമുൾപ്പെടെ ഏവർക്കും പ്രതീക്ഷയും പ്രോത്സാഹനവും പകരുന്നതും ശക്തിയുടെ സംസ്കാരത്തിനു പകരം സ്നേഹത്തിന്റെ സംസ്കാരം വളർത്താൻ പ്രചോദനം നൽകുന്നതുമാകും പാപ്പായുടെ സാന്നിധ്യമെന്ന് റിമിനി രൂപതാധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. യുദ്ധത്തിനും അസമത്വങ്ങൾക്കും മുന്നിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മാനവികതയുടെ ചക്രവാളങ്ങൾ പണിയാൻ റിമിനി സംഗമത്തിനു കഴിയട്ടെയെന്ന് ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മത്തരെല്ല. ഓഗസ്റ്റ് 21 മുതൽ 26 വരെ തീയതികളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ കൂടി സാന്നിധ്യത്തിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫൌണ്ടേഷന്റെ പ്രസിഡന്റ് ബെർണാർഡ് ഷോൾസിന് അയച്ച തന്റെ സന്ദേശത്തിലാണ് ഇത്തരമൊരു ആശംസ പ്രസിഡന്റ് മത്തരെല്ല നൽകിയത്. വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളും അസമത്വങ്ങളും നേരിടുന്ന ലോകത്തിന് മുന്നിൽ സ്നേഹം എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിമിനി മീറ്റിംഗിന്റെ ഈ 47-ാമത് സമ്മേളനത്തിന് മനുഷ്യസ്നേഹത്തിന്റെയും സാമൂഹിക സൌഹൃദത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പുതിയ വഴികൾ തുറക്കാൻ സാധിക്കട്ടെ എന്ന് പ്രസിഡന്റ് മത്തരല്ല ആശംസിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാനമാലിക

കെ ജെ യേശുദാസ് ആലപിച്ച ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം. ക്രിസ്റ്റി ജോസ് രചിച്ച് റാണ പ്രതാപ് സംഗീതം പകർന്നതാണ് ഈ ഗാനം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. നിർമ്മിത ബുദ്ധി മനുഷ്യരാശിക്ക് എതിരായുള്ള ഒന്നാകരുതെന്നും അത് മാനവികതയുടെ ശുശ്രൂഷയ്ക്കുള്ളതായിരിക്കണമെന്നും ലിയോ 14-ാമൻ പാപ്പ. മനുഷ്യാന്തസ്സും നിർമ്മിത ബുദ്ധിയും വെല്ലുവിളികൾ സാധ്യതകൾ നിയന്ത്രണം എന്ന വിഷയത്തിൽ നടന്ന നിയമനിർമ്മാണ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കത്തോലിക്കാ ശൃംഖലയുടെ 17-ാമത് സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെയാണ് നിർമ്മിത ബുദ്ധിയുൾപ്പെടെ സാങ്കേതിക വിദ്യയിലുള്ള മാനവികതയുടെ വളർച്ചയിലും വികസനത്തിലും ഉപയോഗത്തിലുമുണ്ടാകേണ്ട കരുതലിനെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളിലെ വളർച്ച വലിയ സാധ്യതകളാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും അതിനൊപ്പം ധാർമ്മികമായ നിരവധി ചോദ്യങ്ങളും ഉയരുന്നുണ്ടെന്ന് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടി. വിവാഹത്തെയും കുടുംബത്തെയും ശക്തിപ്പെടുത്തുന്ന നയങ്ങൾ രൂപീകരിക്കാൻ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. ലെബനനിലുൾപ്പെടെ നീതിപൂർവവും നിലനിൽക്കുന്നതുമായ സമാധാനം സാധ്യമാക്കാൻ അമേരിക്കയും ഇസ്രായേലും ലെബനനും ഒപ്പിട്ട ത്രിരാഷ്ട്ര കരാർ ഉപകരിക്കട്ടെയെന്ന് ആശംസിച്ചും എന്നാൽ അതിന്റെ നടപ്പാക്കലിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആശങ്കയറിയിച്ചും പരിശുദ്ധ സിംഹാസനം. ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔന് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചത് സംബന്ധിച്ച് പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലാണ് വത്തിക്കാൻ ഇങ്ങനെ എഴുതിയത്. ലെബനനിലുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനം കൊണ്ടുവരുന്നതിന് ഈ കരാർ നടപ്പാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പരിശുദ്ധ സിംഹാസനം തങ്ങളുടെ പിന്തുണ ഉറപ്പു നൽകിയതായും പത്രക്കുറിപ്പ് വ്യക്തമാക്കി. കർദിനാൾ പിയത്രോ പരോളിൻ, ആർച്ച് ബിഷപ്പ് ഗാല്ലഗർ എന്നിവരുമായും ലെബനൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. സംസ്കാരങ്ങൾക്കും ജനതകൾക്കുമിടയിൽ പരസ്പര ബന്ധങ്ങളുടെ പാലങ്ങൾ പണിയാനും മറ്റുള്ളവരോടുള്ള സ്വീകാര്യതയിൽ വളരാനും വിവിധ സമൂഹങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യവും സമാധാനവും പ്രോത്സാഹിപ്പിക്കാനും കായികരംഗത്തിന് സാധിക്കട്ടെയെന്ന് ലിയോ 14-ാമൻ പാപ്പ. ഇറ്റലിയിലെ താരന്തോ നഗരത്തിൽ നടക്കുന്ന 20-ാമത് മെഡിറ്ററേനിയൻ കായികമേളയുടെ അവസരത്തിൽ താരന്തോ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ചീറോ മിനിയേറോയ്ക്ക് അയച്ച ഒരു ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് കായികരംഗത്തിന് മാനവരാശിക്കു നൽകാൻ കഴിയുന്ന മൂല്യങ്ങളിലേക്ക് പാപ്പ വിരൽ ചൂണ്ടിയത്. മെഡിറ്ററേനിയൻ പ്രദേശത്തുനിന്നുള്ള 26 രാജ്യങ്ങളിലെ കായിക താരങ്ങളാണ് കഴിഞ്ഞ ദിവസം താരന്തോയിൽ ആരംഭിച്ച മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇതിൽ വത്തിക്കാനെ പ്രതിനിധീകരിച്ചുള്ള ഒരു ചെറുസംഘവും പങ്കെടുക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ സംസ്കാരം വളർത്താനും യുവാക്കളെ നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനും ലിയോ 14-ാമൻ പാപ്പയുടെ റിമിനി സന്ദർശനം സഹായകരമാകുമെന്ന് റിമിനി രൂപതാധ്യക്ഷൻ ബിഷപ്പ് നിക്കോളോ അൻസേൽമി. ഇറ്റലിയുടെ അതിർത്തിക്കുള്ളിലെ സ്വതന്ത്ര രാജ്യമായ സാൻ മരീനോ സന്ദർശിക്കുന്നതിനും റിമിനി രൂപതയിലേതുൾപ്പെടെയുള്ള വിശ്വാസി സമൂഹത്തെ കണ്ടുമുട്ടുന്നതിനും അതോടൊപ്പം അവിടെ ഓഗസ്റ്റ് 21 മുതൽ 26 വരെ തീയതികളിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുമായാണ് പാപ്പ ഓഗസ്റ്റ് 22 ശനിയാഴ്ച നഗരത്തിലെത്തുക. 1982 ഓഗസ്റ്റ് 29-ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ റിമിനി സന്ദർശിച്ച ശേഷം 44 വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു പാപ്പ തങ്ങൾക്കിടയിലേക്കെത്തുന്നതെന്ന് ബിഷപ്പ് അൻസേൽമി ഓർമ്മിപ്പിച്ചു. റിമിനിയിലെ യുവാക്കൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും സന്ദർശകർക്കുമുൾപ്പെടെ ഏവർക്കും പ്രതീക്ഷയും പ്രോത്സാഹനവും പകരുന്നതും ശക്തിയുടെ സംസ്കാരത്തിനു പകരം സ്നേഹത്തിന്റെ സംസ്കാരം വളർത്താൻ പ്രചോദനം നൽകുന്നതുമാകും പാപ്പായുടെ സാന്നിധ്യമെന്ന് റിമിനി രൂപതാധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. യുദ്ധത്തിനും അസമത്വങ്ങൾക്കും മുന്നിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മാനവികതയുടെ ചക്രവാളങ്ങൾ പണിയാൻ റിമിനി സംഗമത്തിനു കഴിയട്ടെയെന്ന് ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജോ മത്തരെല്ല. ഓഗസ്റ്റ് 21 മുതൽ 26 വരെ തീയതികളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ കൂടി സാന്നിധ്യത്തിൽ നടക്കുന്ന ജനതകൾക്കിടയിലെ സൌഹൃദത്തിനായുള്ള സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഫൌണ്ടേഷന്റെ പ്രസിഡന്റ് ബെർണാർഡ് ഷോൾസിന് അയച്ച തന്റെ സന്ദേശത്തിലാണ് ഇത്തരമൊരു ആശംസ പ്രസിഡന്റ് മത്തരെല്ല നൽകിയത്. വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളും അസമത്വങ്ങളും നേരിടുന്ന ലോകത്തിന് മുന്നിൽ സ്നേഹം എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റിമിനി മീറ്റിംഗിന്റെ ഈ 47-ാമത് സമ്മേളനത്തിന് മനുഷ്യസ്നേഹത്തിന്റെയും സാമൂഹിക സൌഹൃദത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പുതിയ വഴികൾ തുറക്കാൻ സാധിക്കട്ടെ എന്ന് പ്രസിഡന്റ് മത്തരല്ല ആശംസിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാനമാലിക

കെ ജെ യേശുദാസ് ആലപിച്ച ഒരു ഗാനമാണ് ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യം. ക്രിസ്റ്റി ജോസ് രചിച്ച് റാണ പ്രതാപ് സംഗീതം പകർന്നതാണ് ഈ ഗാനം.